സൂറെ ത്വാഹ ശ്പാളസമ സിപാറ ആയത് നമ്പർ 77. സൂറെ ത്വാഹ ശ്പാളസമ സിപാറ ആയത് നമ്പർ 77.